0: അപ്പോൾ ആ സ്റ്റേഷനല്ല. രാഷ്ട്രപതി രാമചന്ദ്രൻ കോവിഡിൽ ഇന്ത്യയുടെ ആദ്യ
1: उपत्यकामा बाहिरिनेहरूको